0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി എൻ രാജരത്നം പിള്ള അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ആദ്യം കല്യാണി രാഗത്തിൽ ശിവഗുരുപരനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by T.N. Rajaratnam Pillai. He begins his Nagaswaram recital with Shiva Guru.

0: കല്യാണി രാഗത്തിൽ ശിവഗുരു പരനെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു ശിവഗുരു പരനെ ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി കാംബോജി രാഗാലാപന കേൾക്കാം.
1: ലിസൺ ടു ആലാപന ഓഫ് രാഗ് കാംബോജി.

0: ഇതുവരെ കേട്ടത് കാംബോജി രാഗാലാപന.
1: യു വിൽ ലിസണിംഗ് ടു ആലാപന ഓഫ് രാഗ് കാംബോജി.
0: ഇനി ചാരുകേശി രാഗാലാപന കേൾക്കാം.
1: നൗ ലിസൺ ടു ആലാപന ഓഫ് രാഗ് ചാരുകേശി.

0: ഇതുവരെ കേട്ടത് ചാരുകേശി രാഗാലാപന.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ചാരുകേശി.
0: ഇനി ഖരഹരപ്രിയ രാഗാലാപന കേൾക്കാം.
1: നെക്സ്റ്റ് ഈസ് ആലാപന ഓഫ് രാഗ് ഖരഹരപ്രിയ.

0: ഇതുവരെ കേട്ടത് ഖരഹരപ്രിയ രാഗാലാപന.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ഖരഹരപ്രിയ.
0: ഇനി ശുഭ പന്ത് വരാളി രാഗാലാപന, തുടർന്ന് രാഗം താനം പല്ലവി കേൾക്കാം ആദ്യ താളം.
1: ലിസൺ ടു ആലാപന ഇൻ ദ രാഗ് ശുഭ പന്ത് വരാളി ഫോളോഡ് ബൈ രാഗം താനം പല്ലവി. സെറ്റ് ടു ആദിതാൾ.

0: ഇതുവരെ കേട്ടത് ശുഭ പന്തുവരാളി രാഗാലാപനയും ആദ്യ താളത്തിൽ രാഗം താനം പല്ലവിയും.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഇൻ ദ രാഗ് ശുഭ പന്തുവരാളി ഫോളോഡ് ബൈ രാഗം താനം പല്ലവി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TN രാജരത്നം പിള്ള അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി. ഇനി മാൽകൗൺസ് രാഗാലാപന കേൾക്കാം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Nagasuram recital by TN Rajaratnam Pillai. Listen to Alapana of Rag Malkounds.

0: ഇതുവരെ കേട്ടത് മാൽകൗൺസ് രാഗാലാപന.
1: യു വിൽ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് മാൽകൗൺസ്.
0: ഇനി ബിഹാഗ് രാഗാലാപന കേൾക്കാം.
1: നെക്സ്റ്റ് ഇസ് ആലാപന ഓഫ് രാഗ് ബിഹാഗ്.

0: ഇതുവരെ കേട്ടത് ബിഹാഗ് രാഗാലാപന.
1: യു വിൽ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ബിഹാഗ്.
0: ഇനി നന്നു വിടച്ചി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം രീതിഗൗള, മിശ്രചാപ്പത്താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Now listen to Nannu Vidichi in the rag Reedigaula set to Mishra Chappathaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച നന്നുവിടച്ചി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രീതിഗൗള, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു നന്നുവിടച്ചി ഇൻ ദ രാഗ് രീതിഗൗള സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മംഗളം.
1: ടി എൻ രാജരത്നം പിള്ളേ കൺക്ലൂഡ്സ് ഹിസ് നാഗസ്വരം റെസൈറ്റൽ വിത്ത് മംഗളം.

0: ഇതുവരെ കേട്ടത് മംഗളം.
1: യു ആർ ലിസ്ണിംഗ് ടു മംഗളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി എൻ രാജരത്നം പിള്ള അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Nagasam Recital by T.N. Rajaratnam Pillai. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭക്തിഗാനം കേൾക്കാം. പാടിയത് വാണി ജയറാം. ആദ്യം ആദിശങ്കരാചാര്യർ രചിച്ച ആനന്ദലഹരി കേൾക്കാം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to devotional music. Listen to Anand Lahari by Adi Shankaracharya, sung by Vani Jayaram.

0: ആദി ശങ്കരാചാര്യർ രചിച്ച ആനന്ദലഹരിയാണ് ഇതുവരെ കേട്ടത്.
1: യു ആർ ലിസണിംഗ് ടു ആനന്ദലഹരി.
0: ഇനി ശ്രീ ലളിത പഞ്ചരത്നം.
1: നെക്സ്റ്റ് ഇസ് ശ്രീ ലളിത പഞ്ചരത്നം.

0: ഇതുവരെ കേട്ടത് ശ്രീ ലളിത പഞ്ചരത്നം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ ലളിത പഞ്ചരത്നം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭക്തിഗാനങ്ങൾ. പാടിയത് വാണി ജയറാം. ഇനി ഭവാനി ഭുജംഗം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Anand Lahari by Adi Shankaracharya and sung by Vani Jayaram. Next is Bhavani Bhujangam.

0: കേട്ടത് ഭവാനി ഭുജംഗം.
1: യു ആർ ലിസ്ണിംഗ് ടു ഭവാനി ഭുജംഗം.
2: അടുത്തതായി ശ്രീകൃഷ്ണ താവക മഹിമ എന്നാരംഭിക്കുന്നു.
1: ദ നെക്സ്റ്റ് ഡിവോഷണൽ സോങ് ഈസ് ശ്രീകൃഷ്ണ താവക മഹിമ.

0: ശ്രീകൃഷ്ണ താവക മഹിമ എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ സോങ് ശ്രീകൃഷ്ണ താവക മഹിമ.
0: അടുത്തതായി ഹരിമേകര സാകൃതി എന്നാരംഭിക്കുന്നു. ആലാപനം കെ രാധാമണി, സാവിത്രി സത്യവാൻ, എസ് പത്മ.
1: ദ നെക്സ്റ്റ് ഡിവോഷണൽ സോങ് ഇസ് ഹരിമേകര സാകൃതി, സംഗ് ബൈ കെ രാധാമണി, സാവിത്രി സത്യവാൻ ആൻഡ് എസ് പത്മ.

0: കെ രാധാമണിയും സാവിത്രി സത്യവാനും എസ് പത്മയും ചേർന്ന് ആലപിച്ച ഹരിമേഖര സാകൃതി എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ സോങ് ഹരിമേഖര സാകൃതി, സംഗ് ബൈ കെ രാധാമണി, സാവിത്രി സത്യവാൻ ആൻഡ് എസ് പത്മ.
2: അവസാനമായി ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
1: ആനന്ദ ലഹരി കൺക്ലൂഡ്സ് വിത്ത് ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.

0: ഇതുവരെ കേട്ടത് ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭക്തിഗാനങ്ങൾ, പാടിയത് വാണി ജയറാം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ലഹരി ബൈ ആദി ശങ്കരാചാര്യ ആൻഡ് സംഗ് ബൈ വാണി ജയറാം. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kulalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപ്പത്താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.